അടുത്ത് ശ്രീ കമലാംബികായാം എന്ന് തുടങ്ങും മുത്തുസ്വാമി ദീക്ഷിതര് ഇയറ്റിയ നവാവരണകൃതി സഹാനാരാഗം തിസ്ര തിരുപ്പുട്ടതാളം.

മിശ്ര ചാപ്പുത്താളം, തക്കിട്ട തക്ക ദീമി, അതാ മിശ്ര ചാപ്പുത്താളം. പല്ലവി വന്ന് രണ്ട് തളിന്ന് சொல்லலாம், இல்லைன்னா தக்க தீமி நாலு தளின்னு சொல்லலாம்.